ഉരുമാറ്റും പണ്പെടുത്തും ഭയൻപെടുത്തും പണ്പെടുത്തും ഭയൻപെടുത്തും ആളുകൾ ചെയ്യും നാമിയാനവരെ വലിയായി തന്നു.